നമ്മെ തുതിപ്പോം. We worship you, God. We worship you alone, God. നമ്മെ മാത്രം നമ്മൾ ആരാധിപ്പോം. നമ്മെ മാത്രം നമ്മൾ തുതിപ്പാണ്ടവരെ. എന്നെ നേരിടാനും എപ്പടിപ്പെട്ട സൂഴ്നിലവേ വന്നാലും എപ്പടിപ്പെട്ട നിലയിൽ വഴിയായി എപ്പടിപ്പെട്ട പാതയിൽ വഴിയായി കടക്ക നേരിട്ടാലും ക്രിസ്തുവിൻ മേൽ നമ്മൾ വൈത്തിരിക്കുന്ന അമ്പെ ഏതും പിരിക്ക മാട്ടാതെ യാരും പിരിക്ക മുടിയാതെ എന്ത ഉലകമോ ഉലകത്തിൻ കാര്യങ്ങളോ എപ്പടിപ്പെട്ട കാര്യങ്ങളാണാലും ക്രിസ്തുവിൻ മേൽ നമ്മൾ വൈത്തിരിക്കുന്ന അമ്പെ ഒരുപോലും യാരും പിരിക്ക മുടിയാതെ അവനെ പോലെ നമ്മൾ ഉറുതിയായി സ്വരണ്ടവരെ എന്ത കാലത്തിലും എന്ത നേരത്തിലാണ്ടവരെ ഉമ്മെ ആരാധിപ്പോം, ഉമ്മെ തുതിപ്പോം, ഉമ്മെ സേവിപ്പോം, ഉമ്മെ പിൻപറ്റുവോം, ഉമക്കാഹ വാഴുവോം, ഉമ്മയേ നമ്മൾ നോക്കി പാർപ്പോം, ഉമ്മടി നാമത്തിനെ നമ്മൾ മഹിമപരപ്പെടുവോം. ആശ്ചര്യമായ ദേവനെ ഉമ്മടിയ മേലാണ് നാമത്തെ നമ്മൾ ഉയർത്തി ആരാധിക്കുറം ആണ്ടവരെ, ഉമ്മടി നാമത്തെ നമ്മൾ ഉയർത്തി ആരാധിക്കുറം ആണ്ടവരെ. എല്ലാ എതിർമറയാണ് സൂഴ്നിലയിലെ യോബുവെ പോലെ അങ്ങ് സൊല്ലാണ്ടവരെ, കത്തർ കൊടുത്താൽ കത്തർ എടുത്താൽ കട്ടുടി നാമത്തേക്ക് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവറ്റും ഇളന്നു പൊഴുത് യോബ് ചൊണതി പോലെ ദേവരീ ഈ സകലത്തെയും ചെയ്യ വല്ലവർ ഈ ചെയ്യ നനൈത്തത് ഒന്നും തടയപ്പെടാതെ എന്നതേ അറിഞ്ഞിരിക്കേൻ എന്ന് ചൊണതി പോലെ എങ്ങ വാഴ്ക്കിന് എല്ലാ സൂഴ്നിലയും എൻ ദേവൻ എങ്ങൾക്കാകെ വൈത്തിരിപ്പത് ഒരുപോലും തടയാകാതെ അത് നിന്നു പോകാതെ അത് നിറവേറ്റി മുടിക്ക വല്ലവർ എന്റെ വിശ്വാസത്തിലെ എന്ത കാലത്തിലും എന്ത നേരത്തിലും എപ്പടിപ്പെട്ട സൂഴ്നിലയിലും നാങ്ങളും ആരാധിക്കുറോപ്പാ, നാങ്ങളും സേവിക്കുറോപ്പാ.